എല്ലാവരും കണ്ണുകളെ മൂടി നമ്മൾ വലത് കരത്തെ ഉയർത്തി ഇടത് കരത്തെ ഹൃദയത്തിലെ വായിച്ച് ആണ്ടവരുടെ ചൊല്ലുങ്ങ. ആണ്ടവരെ, നീർ വിധിച്ച നിയമത്തെയും നീർ വൈത്ത വരിസയെ മാറ്റാമ അമർന്നിരക്ക കാത്തിരക്ക ഉമ്മാൽ നടത്തപ്പെട എന്നെ ഒപ്പ് കൊടുക്കുന്ന എൻ വഴികൾ ഉമുക്ക് പ്രിയമാർക്കണുവാ, എൻ വാഴ്ക്ക ഉമുക്ക് പ്രിയമാർക്കണുവാ. ആണ്ടവരെ, എനക്ക് നിങ്ങൾ വാക്ക് തന്നിരിക്കുറീങ്ക, അതെ നാ കുടുംബമായി സുതന്ത്രിക്ക വരുമ്പകരെ. എത്ര പേർ അത് കുടുംബമായി സുതന്ത്രിക്ക വരുമ്പറീങ്ക? അപ്പൊ നാ കുടുംബമായി സുതന്ത്രിക്ക വരുമ്പകരെ, എൻ വഴികൾ ഉമുക്ക് പ്രിയമായിരുപ്പതാകും. ആണ്ടവരെ, എന്നെ ചിന്നവനായി വൈത്തിരിപ്പതക്കായി സ്തോത്രം சொல்லுங்க. എന്നെ സിറിയവനായി വൈത്തിരിപ്പതക്കായി സ്തോത്രം சொல்லுங்க. എന്നെ കടൈസിയ വൈത്തിരിപ്പതക്കായി സ്തോത്രം சொல்லுங்க. ശബലക വവവ, എല്ലാവർക്കും പോക മീതി. ഇത് ഉലകം കൊടുക്കുന്ന പങ്ക്, ஆனா ஆண்டவர் கொடுக்கிற பங்கு என்ன தெரியுமா? நீ எடுத்து மீதியை மற்றவங்களுக்கு கொடுப்ப. இது தேவன் கொடுக்கிற பங்கு, இது தேவன் கொடுக்கிற பங்கு. எல்லாருக்கும் போக மீதி, அது உலகம் உனக்கு கொடுக்கிற பங்கு. ஆனா தேவன் கொடுக்கிற பங்கு என்ன? நீ எடுத்துட்டு மீதியை மற்றவங்களுக்கு கொடுப்ப. நல்ல கைகளை தட்டி